നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 11 വ്യാഴാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

എം ബി നോർത്ത് പാസേജ്. നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. എം വി ബാരട്ടാങ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി ജോളി ബോയ് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് എം വി കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 27-ാം തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. കമ്മ്യൂണിറ്റി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാം. സമൂഹത്തിന് ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനായി പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന യോഗ പരിശീലനങ്ങളെയാണ് കമ്മ്യൂണിറ്റി യോഗ എന്ന് വിളിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന് സൗജന്യമായോ വളരെ കുറഞ്ഞ നിരക്കിലോ യോഗ അഭ്യസിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. പ്രായഭേദമന്യേ തുടക്കക്കാർക്കും മുൻപരിചയമുള്ളവർക്കും ഒരുമിച്ച് പരിശീലിക്കാം എന്നതും കമ്മ്യൂണിറ്റി യോഗയുടെ പ്രധാന സവിശേഷതയാണ്. ശാരീരിക വഴക്കം, സന്തുലിതാവസ്ഥ എന്നിവ മെച്ചപ്പെടുത്താനും ഇത് നമ്മളെ സഹായിക്കുന്നു. പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും കമ്മ്യൂണിറ്റി യോഗയിലൂടെ സാധിക്കും. കമ്മ്യൂണിറ്റി യോഗ ക്ലാസുകളിൽ പ്രാർത്ഥന, ധ്യാനം, സൂര്യനമസ്കാരം, പ്രാണായാമം, വിവിധ യോഗാസനങ്ങൾ എന്നിവ പരിശീലിപ്പിച്ചു വരുന്നു. ചലനം, ധ്യാനം, ശ്വസനം എന്നിവ സമന്വയിപ്പിക്കുന്ന മാനസികവും ശാരീരികവുമായ ഒരു പരിശീലനമാണ് യോഗ. 12 വയസ്സ് കഴിഞ്ഞ് ആർക്കും യോഗ അഭ്യസിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി യോഗയിൽ ഒരുപറ്റം ആളുകൾ ഒന്നിച്ച് പരിശീലിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം കുറയുകയും സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, യോഗ പരിശീലിക്കൂ, മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തൂ. ഇപ്പോൾ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. എ കെ ലോഹിതദാസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു നിവേദ്യം. പേരുപോലെ തന്നെ ഹൃദ്യമായ ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ എന്ന പരിപാടിയിൽ. ഈ പടത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് ടച്ച്വുഡ് ക്രിയേഷൻസ്.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി ഹഡ്ബെ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും തിരികെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നാളെ രാവിലെ 6:15 എം വി റാണിച്ചങ്ക ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും.

ലോഹിതദാസ്, കൈതപ്രം, ബിച്ചു തിരുമല എന്നിവരാണ് നിവേദ്യത്തിലെ ഗാനങ്ങൾ എഴുതിയത്. സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയത് എം. ജയചന്ദ്രൻ.

0: ഇനി ഒരിടവേള.
1: Life is moving in fast mode. For hassle-free banking from the comfort of your home, switch to SBI Premier Banking,
2: where you get dedicated virtual relationship associate who understands your needs, offers smart advice, and get every task done at lightning speed, giving you seamless banking and many other exciting benefits.
1: Visit your nearest SBI branch today and activate SBI Premier Banking. Terms and conditions apply.
3: The boldest deal of the year is here. Nexa's premium hatchback, the bold Baleno, can be yours at just ₹4,999 per month. From head-up display, 6 airbags to 360 view camera and best-in-class interior space, it has everything you need in your ideal premium hatchback. Visit your nearest Nexa showroom to book now.
4: Avail benefits up to ₹53,000. Terms and conditions apply.
5: Nexa.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് അഥവാ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നു. 1975 ജൂൺ 25 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ ജനാധിപത്യ ധ്വംസനങ്ങളെയും അതിനെതിരെ പോരാടി പീഡനങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. 2024 ജൂൺ മാസത്തിൽ കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഭരണഘടനാ ഹത്യാദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പൗരന്മാരുടെ അവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിൽ ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക എന്നതാണ് ഭരണഘടനാ ഹത്യാ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജൂൺ 25 നാവികരുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിനും നാവികർ നൽകുന്ന നിസ്തുലമായ സംഭാവനകളെ അംഗീകരിക്കുവാനും ആദരിക്കുവാനുമായാണ് ഈ ദിനം ആചരിക്കുന്നത്. 2010 മനിലയിൽ നടന്ന അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ സമ്മേളനത്തിലാണ് നാവികരുടെ അന്താരാഷ്ട്ര ദിനം ആചരിക്കുവാൻ തീരുമാനമായത്. 2011 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ ഈ ദിനം ആഗോളതലത്തിൽ ആചരിച്ചു വരുന്നു. ആഗോള ചരക്കു വ്യാപാരത്തിന്റെ 90% കപ്പലുകൾ വഴിയാണ് നടക്കുന്നത്. മരുന്നുകൾ, ഇന്ധനം, ഭക്ഷണം, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിൽ നാവികർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കടലിലെ അപകട സാധ്യതകളും പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്ത് ജോലി ചെയ്യുന്ന നാവികരുടെ ത്യാഗപൂർണമായ സേവനങ്ങളെ അനുസ്മരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം.

പ്രിയ ശ്രോതാക്കളെ, ന്യൂനപക്ഷ സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി കേന്ദ്ര സർക്കാർ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്ത്രീ

0: ശാക്തീകരണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നയി റോഷ്നി പദ്ധതി. 2012-2013 വർഷങ്ങളിൽ ന്യൂനപക്ഷ വനിതകൾക്കായുള്ള ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നയി റോഷ്നി മന്ത്രാലയം ആരംഭിച്ചു. എല്ലാ തലങ്ങളിലുമുള്ള സർക്കാർ സംവിധാനങ്ങളുമായും ബാങ്കുകളുമായും മറ്റ് സ്ഥാപനങ്ങളുമായും ആശയവിനിമയം നടത്തുന്നതിനുള്ള വിവരങ്ങളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നൽകിക്കൊണ്ട് ഒരേ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരേ പ്രദേശത്ത് താമസിക്കുന്ന മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള അയൽക്കാർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സ്ത്രീകളെ ശാക്തീകരിക്കുകയും തദ്വാര അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുക എന്നതാണ് നയി റോഷ്നി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. രാജ്യത്തുടനീളമുള്ള NGOകൾ, സിവിൽ സൊസൈറ്റികൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് നയി റോഷ്നി പദ്ധതി നടത്തുന്നത്. സ്ത്രീകളുടെ നേതൃത്വം, വിദ്യാഭ്യാസ പരിപാടികൾ, സ്വച്ഛ് ഭാരത്, ആരോഗ്യവും ശുചിത്വവും, സാമ്പത്തിക സാക്ഷരത, ജീവിത നൈപുണ്യങ്ങൾ, സ്ത്രീകളുടെ നിയമപരമായ അവകാശങ്ങൾ, ഡിജിറ്റൽ സാക്ഷരത, സാമൂഹികവും പെരുമാറ്റപരവുമായ മാറ്റത്തിനായുള്ള വാദനം എന്നിങ്ങനെയുള്ള വിവിധ പരിശീലന മൊഡ്യൂളുകൾ ഇതിൽപ്പെടുന്നു. സർവോപരി നയി റോഷ്നി പദ്ധതി സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിലൂടെ അങ്ങനെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്വതന്ത്രരും ആത്മവിശ്വാസമുള്ളവരുമായി മാറാനും കഴിയും. നയി റോഷ്നി പദ്ധതി ന്യൂനപക്ഷ സമുദായങ്ങളിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ലക്ഷ്യമിടുന്നു. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ തുടരുന്നു. കൗമാര പ്രണയം പ്രമേയമാക്കിയ ചിത്രമായിരുന്നു നിവേദ്യം. ലോഹിതദാസിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു ഇത്. ഭരത് ഗോപി, വിനു മോഹൻ, ഭാമ, നെടുമുടി വേണു എന്നീ താരങ്ങളാണ് നിവേദ്യം എന്ന പടത്തിൽ മുഖ്യവേഷങ്ങൾ ചെയ്തത്.
1: തരികിട തക എണുതക തിമൃതക തും തരികിട തക തിമൃതക തെയ്യത്തും തായും തക്കിട എണുതക തീം തക തീം തരികിട തക തിമൃതക തെയ്യത്തും തായും തക്കിട എണുതക തീം തക തീം തരി

നിവേദ്യത്തിലെ ഗാനങ്ങൾ ആലപിച്ചത് എം ജയചന്ദ്രൻ, കൈതപ്രം, വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ, പ്രദീപ് പള്ളുരുത്തി, ശങ്കരൻ നമ്പൂതിരി, ചിത്ര, സുധീപ് കുമാർ, കൃഷ്ണകുമാർ എന്നീ ഗായകരാണ്.